0: അപവിശ്വാസകരും അഭിരഹസ്യപ്രകാശകരും.
1: സ്വാമി വാസ്യ കുതുസേക, സ്വാമിനി വാസ്യ ഉത്താനുഭൂസേക, സ്വാമിനി ഉപവാസ്യേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാസികേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് തപ്പി ഒബട പുതകരം ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകേന അപ്പി ഒബട തുതിപുതമു. ക്രിസ്തുൻ മഹാൻസികേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാവുകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്വനു മാനവ ഉത്താനി ബലാപുരത്തെത്തുവ മീകി അപ്പകേ സഹോദര സഹോദരിയന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബിമിന ശ്രുവാൻകുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത് മേനവ് അപ്പസിയാലണ്ട ദയനുകം പാകല മേനവ് ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻകല മേനവ് തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപ്പൊ വിശ്വാസ കരണാഭിരാസ പ്രകാശ കരമാണ്.
1: സ്വാമി ഉപവാസ്യൂസേക്ക്, സ്വാമി ഉപവാസ്യൂസേക്ക്, സ്വാമിനി ഉപവാസേ നവത വടിനസേക്ക്.
0: തെഹിൻ പ്യാനനി ഉൻവാൻസികെ മരണയാത് ഉത്താനയാത് ശ്രീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപ്പയൊട്ട് പുതക്കരമു ഒബാമയെ സിറ്റമിൻ ഒബട്ട് സേവേ ഖറാനിട്ട് അപ്പുസാൻ വശിൻ സൽക്കീമകേന അപ്പയൊബട്ട് തുതിപുതമു ക്രിസ്തുൻ മഹാൻസികെ ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപ്പസമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബനലിസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാവകേ ശുദ്ധ സ്വഭാവ സീകലമാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗറത് ഗുരുതുമന്ദ് സകല പൂജക പിരിസത് സമഗേമ സ്വഭാവദയഗുണേൻ പെരുപുൺവാനട്ട് സലസുനുമാനവ ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയാപകേ സഹോദർ സഹോദരിയാന്ത് ഉപകേ ദയനുകം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗതമാനവ് അപ്പസ്യാലന്ത ദയനുകം പാകലമാനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹ്യുപകേ കമത്തേറ്റു കലശീല ശുദ്ധവന്ത ഇന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ കലമാനവ് തവത ഉൻഹാ സമഗുപട്ട് പ്രശാന്ത് സാ കിരീമട്ടത് ഉപകേ മഹിമയ വർണ കിരീമട്ടത് ഉപകേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണുമാനവ് ഉൻവാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗേ ക്വഡ്വാസന്നാ ഉപവാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ